0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുത കരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകേന അപ്പി ഒബട തുതി പുതമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസുദ സമഗേമ സ്വഭാവദയാഗുണീൻ പെരുപ്പുൻ വന്നിട്ട് സലസ്സുനു മാനവ ഉത്താനിയ ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വിതട്ടവും കെന്തവാഗത് മേനവ് അപ്പ സിയാലന്ത് ദയനുകം പാക്കല മേനവ് ഭാഗ്യവത് ദേമാതാവന് കനിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേട് സഹഭാഗി വീമട്ട് സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗൊബട്ട് പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയെ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കെരൈദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഊ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ